ഇന്നത്തെ മലയാളം പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201, മിഥുനമാസം 7 തീയതി ഞായറാഴ്ച. ചിത്രീകരണം, അറിയിപ്പുകൾ എന്നിവയാണ് ഇന്നത്തെ മലയാളം പരിപാടികൾ.

ശ്രീ വിജയപുരത്ത് നിന്നും വിവിധ ദ്വീപുകളിലേക്ക് യാത്ര പുറപ്പെടുന്ന ബോട്ടുകളുടെ സമയവിവരം. സ്വരാജ്ദ്വീപ് ലോംഗ് ഐലൻഡ് വഴിരംഗത്തേക്ക് എം വി നോർത്ത് പാസേജ് നാളെ രാവിലെ 6 മണിക്ക് യാത്ര പുറപ്പെടും. രംഗത്ത് നിന്നും ഇതേ വഴികളിലൂടെ ഈ യാത്രാ ബോട്ട് ശ്രീ വിജയപുരത്തേക്ക് മടങ്ങുന്നത് നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്. എം വി റാണി ചങ്ക ഷഹീദ് ദ്വീപിലേക്ക് നാളെ രാവിലെ 6:15 യാത്ര പുറപ്പെടും. ശ്രീ വിജയപുരത്തേക്കുള്ള യാത്രാ ബോട്ടിൻ്റെ മടക്കയാത്ര നാളെ രാവിലെ 8:30. സ്വരാജ് ദ്വീപിലേക്ക് നാളെ രാവിലെ 6:15 യാത്ര പുറപ്പെടുന്ന എം വി സ്ട്രേറ്റ് ഐലൻഡ് ശ്രീ വിജയപുരത്തേക്ക് രാവിലെ 8:45 മടങ്ങും. എം വി ജോളി ബോയ് നാളെ രാവിലെ 11 മണിക്ക് ഷഹീദ് ദ്വീപിലേക്ക് യാത്ര ആരംഭിക്കും. തുടർന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് സ്വരാജ് ദ്വീപിലേക്ക് യാത്ര തുടർന്ന് ഉച്ചകഴിഞ്ഞ് 2:30 ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. എം വി ബാറട്ടാങ് നാളെ രാവിലെ 11:30 സ്വരാജ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. ശേഷം ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് ഷഹീദ് ദ്വീപിലേക്ക് യാത്ര തുടർന്ന് വൈകുന്നേരം 3:30 ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. എം വി റാണി ചങ്ക നാളെ ഉച്ചകഴിഞ്ഞ് 2:30 ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെട്ട് വൈകുന്നേരം 4:30 ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. സ്വരാജ്

0: ദ്വീപിലേക്ക് എം വി കമ്മോട്ട് നാളെ വൈകുന്നേരം 5 മണിക്ക് യാത്ര ആരംഭിക്കും. 23-ാം തീയതി, അതായത് ചൊവ്വാഴ്ച രാവിലെ 5:30 ഇതേ യാത്രാ ബോട്ട് ഷഹി ദ്വീപ് വഴി ശ്രീ വിജയപുരത്തേക്ക് മടങ്ങുന്നത്. യാത്രാ ബോട്ടുകളുടെ സമയവിവരം സംബന്ധിച്ച അറിയിപ്പുകൾ സമാപിച്ചു.
1: तेज बुखार, पसीना आना, सिर और शरीर में दर्द, उल्टी और कमजोरी,
2: ये मलेरिया के लक्षण हो सकते हैं.
1: मलेरिया संक्रमित मादा एनोफिलीज मच्छर के काटने से फैलता है.
2: समय पर इलाज न मिलने पर ये बीमारी गंभीर रूप ले सकती है.
1: सोते समय मच्छरदानी का उपयोग करें.
2: घर और आसपास पानी जमा न होने दें.
1: पानी की टंकियों और बर्तनों को ढककर रखें.
2: अगर बुखार हो तो रक्त की जाँच करवाएं.
1: अब हम कर सकते हैं.
2: अब हमें करना होगा.
1: मलेरिया को मिलकर हराना होगा.
2: स्वस्थ जीवन अपनाएं, मलेरिया को दूर भगाएं.
1: स्टेट हेल्थ सोसाइटी द्वारा जनहित में जारी.
0: प्रिय श्रोताकളെ, ഇന്ന് ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിക്കുന്നു. അതിപുരാതന കാലം മുതൽ ഇന്ത്യയിൽ നിലനിൽക്കുന്ന വ്യായാമ രീതിയാണ് യോഗ. 2014 ഐക്യരാഷ്ട്രസഭയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ് യോഗാ ദിനം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ചത്. പതഞ്ജലി മഹർഷിയിൽ നിന്നും തുടങ്ങി ഇന്നോളം ഇന്ത്യയിൽ ഓരോ ജനങ്ങളും തങ്ങളുടെ ജീവിത രീതികളിൽ കൈവിടാതെ ചേർത്തുപിടിച്ച യോഗയ്ക്ക് ഇന്ന് അന്താരാഷ്ട്ര നിലവാരം ഉണ്ട് എന്നതിൽ നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. ഇനി നമുക്ക് അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചിത്രീകൃത പരിപാടി കേൾക്കാം.

യോഗയും മനുഷ്യ മഹത്വവും. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചിത്രീകൃത പരിപാടി. രചന രഞ്ജിത ആർ.

യോഗ ഓരോ ഭാരതീയനെയും ലോകത്തിനു മുന്നിൽ മഹിമയുള്ളവരാക്കി മാറ്റിയ മഹാജ്ഞാനം. ഭാരതത്തിൻ്റെ പൈതൃക സംസ്കാരത്തിൽ അമൂല്യമായി വിളങ്ങുന്നതും നിലനിൽക്കുന്നതുമായ മഹാപ്രസ്ഥാനം. പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് ആന്തരികവും ബാഹ്യവുമായ ശുചിത്വം ഉറപ്പുവരുത്തി നിത്യപരിശീലനത്തിലൂടെ മനുഷ്യ മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും അനന്ത സാധ്യതകൾ പുറത്തു കൊണ്ടുവരുന്ന ഒരു ജീവിത രീതിയാണ് യോഗ. യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ നേട്ടങ്ങളെക്കുറിച്ചും അവബോധമുളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ വർഷവും ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിക്കുന്നത്.

ആധുനിക കാലത്ത് ആരോഗ്യം ശ്രദ്ധിക്കാതെ ജോലിയിൽ മുഴുകുന്നവരാണ് ഭൂരിപക്ഷം പേരും. 3 വയസ്സുള്ള കുട്ടി മുതൽ ധാരാളം മാനസിക സമ്മർദ്ദത്തോടെ തിരക്കുകളിൽ സ്വയം അറിയാതെ പെട്ടുപോവുകയാണ്. ആ തിരക്കിനിടയിൽ അവഗണിക്കപ്പെടുന്നത് നമ്മുടെ ആരോഗ്യവും. ഏതെങ്കിലും ഒരു ജീവിതശൈലി രോഗത്തിന് ശരീരം അടിമപ്പെടുന്നതുവരെ ഈ ഓട്ടം തുടർന്നുകൊണ്ടേയിരിക്കും. ഒടുവിൽ അകാല വാർദ്ധക്യത്തിന് നാം അടിപെടും. മുതിർന്ന ആളുകൾ പറയും, ഞങ്ങളുടെ കാലത്ത് ഈ രോഗങ്ങൾ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ധാരാളം കഴിക്കുകയും ധാരാളം അധ്വാനിക്കുകയും ചെയ്തിരുന്നു. കുട്ടികൾ പറമ്പിൽ ഓടിക്കളിച്ചിരുന്നു. ആരോഗ്യത്തോടെ അവർ വളർന്നിരുന്നു എന്നൊക്കെ. നഷ്ടബോധത്തോടെ അതൊക്കെ കേട്ടു നിൽക്കാം എന്നല്ലാതെ ജീവിതത്തിലേക്ക് അതൊന്നും മടക്കി കൊണ്ടുവരാവുന്ന അവസ്ഥയിലല്ല ഇന്നത്തെ മനുഷ്യർ. കുട്ടികൾക്ക് ഓടിക്കളിക്കാൻ വിശാലമായ അങ്കണമുള്ള വീടുകൾ ഇന്ന് കുറവാണ്. പറമ്പുകൾ വെട്ടിക്കിളയ്ക്കാൻ വിശാലമായ പറമ്പുകൾ ഇന്നില്ല, സമയവുമില്ല. അമ്മിയിൽ അരയ്ക്കാനും അരിയിടിച്ച് പൊടിക്കാനും ഇഡ്ഡലിക്ക് ആട്ടുകല്ലിലാട്ടാനും കിണറിൽ നിന്നും വെള്ളം കോരാനും സ്ത്രീകൾക്കും സമയമില്ല. കുട്ടികൾ പഠനഭാരത്താൽ സംഘർഷത്തിലാണ്. വീട്ടുജോലിയും തൊഴിലും ഒരുമിച്ച് കൊണ്ടുപോകാൻ സ്ത്രീകൾ കഷ്ടപ്പെടുന്നു. തൊഴിലിടങ്ങളിലെ സമ്മർദ്ദത്തിൽ പുരുഷന്മാരും കഷ്ടപ്പെടുന്നു. ശാന്തമായ ഒരു മനസ്സിന് മാത്രമേ നമ്മെ നയിക്കാൻ കഴിയൂ, ആരോഗ്യകരമായ ഒരു ശരീരത്തിനും. ആരോഗ്യം ഏറ്റവും വലിയ സമ്പത്താണ്. അത് നിലനിർത്താൻ ബാലനും യുവാവിനും വൃദ്ധനും യോഗയോളം ഉപകരിക്കുന്ന മറ്റൊന്നുമില്ല. അതുകൊണ്ട് തന്നെ യോഗയെ ജീവിതശൈലിയായി നാം സ്വീകരിക്കേണ്ടതുണ്ട്.

മനസ്സിൻ്റെ ചിന്തകൾ നിയന്ത്രിച്ച് മനസ്സിനെ ശാന്തമാക്കുക എന്നതാണ് യോഗ കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. യോഗയുടെ ആത്യന്തികമായ ലക്ഷ്യം മോക്ഷമാണെങ്കിലും ഒരു ആരോഗ്യമാർഗമായിട്ടാണ് ഇന്ന് യോഗ കൂടുതലായി ഉപയോഗിച്ചു വരുന്നത്. ആധുനിക ലോകം നേരിടുന്ന ഭീഷണിയാണ് ജീവിതശൈലി രോഗങ്ങളും മനസ്സംഘർഷവും. അഭ്യസ്തവിദ്യരുടെ ഇടയിലാണ് ഇത് കൂടുതലും. ഇന്ന് വികസിത രാജ്യങ്ങൾ നേരിടുന്ന ഏറ്റവും പ്രധാന പ്രതിസന്ധിയും ഇതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇക്കാലത്ത് യോഗ എന്ന ജീവിതക്രമം ഇത്രയധികം പ്രസക്തമാകുന്നത്. മാനവരാശിയുടെ ക്ഷേമത്തിനും ജീവിത സൗഖ്യത്തിനും ഗുണപരമാകുന്ന സമഗ്ര കർമ്മ പദ്ധതിയാണ് യോഗ എന്നും, ലോകത്ത് ക്രമാതീതമായി വർദ്ധിക്കുന്ന ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുവാൻ ഉപകാരപ്രദമായ മാർഗമാണ് യോഗ എന്നും പൊതുവിൽ കരുതുന്നു. ശരീരവും മനസ്സും തമ്മിലുള്ള സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനും ആരോഗ്യകരമായ ജീവിതശൈലി ചിട്ടപ്പെടുത്തുന്നതിനും സഹായിക്കുന്ന വ്യായാമ മുറയാണ് യോഗ. ഈ വ്യായാമങ്ങൾ ഒരാളിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ട് ശരീരവും മനസ്സും ആത്മാവും തമ്മിലുള്ള സന്തുലിതാവസ്ഥ കൂട്ടിച്ചേർക്കാൻ വഴിയൊരുക്കുന്നു. സാധാരണയായി നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ആശങ്കകൾ, ദൈനംദിന ആവശ്യകതകൾ എന്നീ കാര്യങ്ങളെ കൂടുതൽ കാര്യക്ഷമതയോടെ കൈകാര്യം ചെയ്യാൻ യോഗശീലം നമ്മെ സഹായിക്കുന്നു. സ്വന്തം ശരീരത്തെയും മനസ്സിനെയും കൂടുതലായി മനസ്സിലാക്കുന്നതിനും ജീവിതത്തിൻ്റെ യഥാർത്ഥ അർത്ഥമെന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവികമായുള്ള നമ്മുടെ ചിന്തകളെ വികസിപ്പിക്കുന്നതിനുമെല്ലാം യോഗ വലിയ രീതിയിൽ സഹായിക്കുന്നുണ്ട്. കൃത്യമായി യോഗ അനുഷ്ഠിക്കുന്നത് നമ്മെ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ, സമാധാനപരമായ മാനസികാവസ്ഥയിൽ നിലനിൽക്കാൻ, ആരോഗ്യകരമായ ജീവിതശൈലി നയിക്കാൻ, ആസക്തികളുടെ അടിമത്തത്തിൽ നിന്നും രക്ഷപ്പെടാനുമെല്ലാം സഹായകമാകുന്നു. മനുഷ്യനെ ശാരീരികവും മാനസികവും ആത്മീയവുമായ ഉന്നതിയിലേക്ക് നയിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി രചിക്കപ്പെട്ട കൃതിയാണ് അഷ്ടാംഗയോഗ. ഇതാണ് യോഗയുടെ അടിസ്ഥാന ഗ്രന്ഥം. പതഞ്ജലി മഹർഷിയാണ് ഈ ഗ്രന്ഥത്തിന്റെ കർത്താവ്. യോഗ ഒരേ സമയം ഒരു ഉപാധിയും ഉപകരണവുമാണ്. സ്വന്തം സുഖവും ക്ഷേമവും ഉറപ്പുവരുത്താൻ ഉൾത്തിരിഞ്ഞു നോക്കാൻ യോഗ മനുഷ്യനെ സഹായിക്കുന്നു. ബാഹ്യമായ വസ്തുക്കളെയല്ല നമ്മുടെ ക്ഷേമം ആശ്രയിക്കേണ്ടത്, അത് നമ്മൾ തന്നെ സൃഷ്ടിക്കേണ്ടതാണ്. ഇതാണ് യോഗയുടെ അടിസ്ഥാന തത്വം. ആധുനിക ലോകത്തിൻ്റെ മാറ്റം മനുഷ്യ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളിൽ വ്യക്തിഗതമായ കാര്യങ്ങൾ പോലും നിർവഹിക്കുവാൻ അവർ മറ്റുള്ളവരെ ആശ്രയിക്കുന്ന പ്രവണതയും അലസതയും ഇന്ന് കൂടി വരികയാണ്. അതുകൊണ്ട് തന്നെ യോഗയുടെ മഹത്വവും ഗുണങ്ങളും അവരെ ബോധ്യപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. മാത്രമല്ല, യോഗ ഒരു ജീവിതചര്യയാക്കുവാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കി ഭാവിയുടെ വാഗ്ദാനങ്ങളെ രൂപപ്പെടുത്തിയെടുക്കുക എന്നതും യോഗാ ദിനത്തിൻ്റെ ഉദ്ദേശങ്ങളിലൊന്നാണ്. അതിന് സ്കൂളുകളിൽ നിന്നു തന്നെ തുടങ്ങണം. മഹാകവി

ദാസന്റെ കുമാരസംഭവത്തിലെ ശരീരമാദ്യം കലുധർമ്മ സാധനം എന്ന പ്രശസ്ത വചനം ആധുനിക കാലത്ത് വളരെയധികം പ്രാധാന്യമർഹിക്കുന്നു. ശരീരപരിരക്ഷയുണ്ടെങ്കിലേ മറ്റു ധർമ്മങ്ങൾ പാലിക്കപ്പെടാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ ദൈനംദിന ജീവിതത്തിൽ യോഗ ഉൾപ്പെടുത്തി നമ്മുടെ ശാരീരിക, മാനസിക, സാമൂഹിക, ആത്മീയ ആരോഗ്യം വികസിപ്പിക്കാൻ ശ്രമിക്കണം. യോഗാസനങ്ങളിലൂടെ ശരീരത്തിനും പ്രാണായാമത്തിലൂടെയും ധ്യാന മനസ്സിനും സ്വാസ്ഥ്യം പ്രദാനം ചെയ്ത് ജീവിതം അർത്ഥവത്താക്കാം. കൃത്യവും ശാസ്ത്രീയവുമായ പഠനവും പരിശീലനവും കൊണ്ട് പഞ്ചേന്ദ്രിയങ്ങളെ വരുതിയിൽ കൊണ്ടുവന്ന് ശരീരത്തിനും മനസ്സിനും കൃത്യമായ വിശ്രമം കൊടുത്ത് മനസ്സിനെ ശുദ്ധീകരിച്ച് ആരോഗ്യം വർദ്ധിപ്പിച്ച് ജീവിതം ആനന്ദകരമാക്കാം.

യോഗയും മനുഷ്യ മഹത്വവും. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചിത്രീകൃത പരിപാടി സമാപിച്ചു. രചന രഞ്ജിത ആർ, ആഖ്യാനം അശ്വിനി ജി ആർ, സാക്ഷാത്കാരം മീന പ്രകാശ്, അവതരണം ആകാശവാണി ശ്രീ വിജയപുരം.

0: യോഗയും ഹൃദയ ആരോഗ്യവും. ഇന്ന് ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് യോഗ ഡെമോൺസ്ട്രേറ്ററായ ശ്രീനാഥ് കെ പി.
1: ഇന്ന് ഹൃദയ ആരോഗ്യത്തെക്കുറിച്ച് അല്പം സംസാരിക്കാം. യോഗ ഹൃദയ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും ഹൃദ്രോഗങ്ങളെ തടയുന്നതിനും എങ്ങനെ ഫലപ്രദമായ ഒരു ടൂളാകുന്നു എന്ന് നോക്കാം. ഹൈ ബ്ലഡ് പ്രഷർ, സ്ട്രെസ്, പൂവർ ഡയറ്റ്, ലാക്ക് ഓഫ് എക്സർസൈസ് ആൻഡ് അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്നിവയാണ് പ്രധാനമായും ഹൃദ്രോഗം ഉണ്ടാകുന്നതിനുള്ള കാരണമായി പറയപ്പെടുന്നത്. ഹൃദയ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു പ്രധാന പ്രതിരോധ മാർഗമായിട്ടാണ് യോഗയെ ആളുകൾ കണക്കാക്കുന്നത്. യോഗ ശരീരത്തെ ശക്തിപ്പെടുത്തുക മാത്രമല്ല മനസ്സിനെ ശാന്തമാക്കുകയും ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള ക്ഷേമം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ഹൃദയ

0: രോഗങ്ങൾ തടയുന്നതിലും കൈകാര്യം ചെയ്യുന്നതിലും യോഗ എങ്ങനെ സഹായിക്കുന്നു എന്ന് നോക്കാം. യോഗയിലെ ആഴത്തിലുള്ള ശ്വസനവും വിശ്രമരീതികളും രക്തസമ്മർദ്ദം കുറയ്ക്കാനും രക്തചംക്രമണം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. സ്ട്രെസ്സും ആങ്സൈറ്റിയും ഹൃദ്രോഗത്തിന് ഒരു പ്രധാന കാരണമാണ്. സ്ട്രെസ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരം കോർട്ടിസോൾ, അഡ്രിനാലിൻ എന്നീ ഹോർമോണുകൾ പുറത്തുവിടുന്നു. ഇത് ഹൃദയമിടിപ്പും രക്തസമ്മർദ്ദവും വർദ്ധിപ്പിക്കുകയും ഹൃദയത്തിന് അധികമായ ഭാരം ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ ഒരു അവസ്ഥ നീണ്ടു നിൽക്കുമ്പോൾ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ അത് സാരമായി ബാധിക്കുന്നു. യോഗയിലെ ആഴത്തിലുള്ള ശ്വസന രീതികളും ധ്യാനവും സ്ട്രെസ് ഹോർമോണിൻ്റെ ഉൽപ്പാദനം നിയന്ത്രിക്കുകയും ഹൃദയത്തിന് വിശ്രമം നൽകുന്ന പാരാസിമ്പതറ്റിക് നാഡീവ്യവസ്ഥയെ സജീവമാക്കുകയും ചെയ്യുന്നു. കോർട്ടിസോൾ കുറയുമ്പോൾ രക്തസമ്മർദ്ദം സാധാരണ നിലയിലേക്കാകുകയും ഹൃദയം കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഹൃദയ ആരോഗ്യത്തിനായുള്ള യോഗാസനങ്ങൾ രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും ഹൃദയപേശികളെ ശക്തിപ്പെടുത്തുകയും ഹൃദയത്തിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമായി നിലനിർത്തുകയും ചെയ്യുന്നു. ഇനി ഹൃദയത്തിന് ഗുണം ചെയ്യുന്ന ചില ലളിതവും എന്നാൽ ശക്തവുമായ യോഗാസനങ്ങളെക്കുറിച്ചും ശ്വസന രീതികളെക്കുറിച്ചും നമുക്ക് സംസാരിക്കാം. ലൂസണിംഗ് എക്സർസൈസുകളും ഹാൻഡ് സ്ട്രെച്ച് ബ്രീത്തിംഗ്, ഹാൻഡ് ഇൻ ആൻഡ് ഔട്ട് ബ്രീത്തിംഗ്, ആംഗിൾ സ്ട്രെച്ച് ബ്രീത്തിംഗ്, ടൈഗർ ബ്രീത്തിംഗ്, റാബിറ്റ് ബ്രീത്തിംഗ് തുടങ്ങിയ ബ്രീത്തിംഗ് ടെക്നിക്കുകളും അർദ്ധകടി ചക്രാസനം, ത്രികോണാസനം, വൃക്ഷാസനം, ഗരുഡാസനം, ഭുജംഗാസനം, വക്രാസനം, ഗോമുഖാസനം, ഉഷ്ട്രാസനം, ശവാസനം തുടങ്ങിയ യോഗാസനങ്ങളും ജലനേതി, വമനധൗതി, ത്രാടക, കപാലഭാതി തുടങ്ങിയ ക്രിയകളും നാഡീശുദ്ധി, ശീതളി, ശീത്കാരി, സദന്ത, ഭ്രാമരി, ഉജ്ജായി തുടങ്ങിയ പ്രാണായാമങ്ങളും ധ്യാനവും എല്ലാം ഹൃദയാരോഗ്യത്തിനായി പരിശീലിക്കാവുന്നതാണ്. ഹൃദയാരോഗ്യം നമ്മുടെ കൈകളിലാണ്. പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതുവരെ കാത്തിരിക്കുന്നതിനു പകരം നാം പ്രതിരോധ നടപടികൾ സ്വീകരിക്കണം. നമ്മുടെ ഹൃദയത്തെ ശക്തവും ആരോഗ്യകരവുമായി നിലനിർത്തുന്നതിനുള്ള ലളിതവും ഫലപ്രദവും സ്വാഭാവികവുമായ ഒരു മാർഗമാണ് യോഗ. സമീകൃത ആഹാരവും സജീവമായ ജീവിതശൈലിയും സഹിതം പതിവായി യോഗ പരിശീലിക്കുന്നതിലൂടെ ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാനും ദീർഘവും ആരോഗ്യകരവുമായ ജീവിതം നയിക്കാനും നമുക്ക് കഴിയും.
1: ഇനിയൊരു ചലച്ചിത്ര ഗാനമാകാം. കടിഞ്ഞൂൽ കല്യാണം എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ് ആലപിച്ചത്. ബിജു തിരുമലയുടെ വരികൾക്ക് രവീന്ദ്രൻ മാഷിന്റെ സംഗീതം.

ഇതോടെ ഇന്നത്തെ മലയാളം പ്രക്ഷേപണം സമാപിക്കുന്നു. വീണ്ടും നാളെ ഉച്ചയ്ക്ക് 12:30. പ്രിയ ശ്രോതാക്കൾക്ക് നമസ്കാരം. ഇന്നത്തെ മലയാളം പരിപാടി ശ്രോതാക്കൾക്കായി തയ്യാറാക്കിയത് അശ്വിനി ജെ ആർ.